ഹും മിനുമായി കിരു അദുല ഫുരിഹമ കുറാഷ് അതി മീസ കുന്നങ് എവരെങ്കെ തകെതി ഉനിനു കുറാഷ് അതി ഫാസിദും ഖംഗാവെ തിബെ തിബ മീഹും ബിമുഗാ ഫസാദ നുകുറാഷ് കമേ.

0: ലെറ്റർ റൈറ്റിംഗ് മാസ്കോം കമ എക്ക ബേർ വണി
1: അളഗണ്ട സമ ഡ്രാമ ലെറ്റർ റൈറ്റിംഗ് മദിസ്പെലിംഗ് ബി ക ബേർ വണി മദസ്കോം മദിസ്പെലിംഗ് ഗിയ
0: എ മിഹം വാഹക ദക്കക തിബേവേ കണ്ണെത്തനു എ ഗഡ ജഹണി
1: ആ ഹിങ്ങ കഹദ്ദമ
2: അളഗണ്ട കേ നമകി ഫാത്തിമ ത്രിവിയ ബിൻ തസ നഫ്സാൻ അളഗണ്ട ഒരണി കാഫതാളു തൗലി മിൻ മറുകസു ഗ്രേറ്റ് തിനിക്ക ಮಿಯದು ಅಡುಗಂಡು ಮೇಲೆ ರೀತಿ ರಾವರಕ್ಕೆ ಆದೆ ಮೀ ರಾವರಕ್ಕೆ ಅಡುಗಂಡು ದಿವೆ ಹಫ್ತಾಗ ಹುಷಾಯಳಿ ರಾವಡೆ.

0: അളുകണ്ടുക നമുക്ക് മില്ലി മുഷബ് ഹസൻ അളുകണ്ട് ഉള്ളനി കാഫത്തോൾ തൗലീമി മറുക്കസ് ഗ്രേഡ് അഷക്ക മിഹാർ അളുകണ്ട് മി ബദ്ദൽ കുല്ലനി മി സ്കൂളുകെ പ്രിൻസിപ്പൽ അഹമ്മദ് മിഹാദ് സായ സ പ്രോഗ്രാം ഫറാത്തും വരപ്പെടും മർഹബ
1: ശുക്രിയ
0: സ മിഹാർ മി സ്കൂൾ പ്രിൻസിപ്പലിലേക്ക് ഗൊതുക മസക്ക കുറവാത്ത നുവാഹറുവി സ തൗലീമി ദായരാക പ്രിൻസിപ്പലിലേക്ക് ഗൊതുക ഹിയാറു കുറവി കീവത്തോ
1: തൗലീമി ദായര മീ വദവണി മീ ഏലവൽ ഹദി രുഗ ലകുംസ്വരക ഉരെ മീ തൗലീമി ദായര ദിയമുഗ ഹിയാ ലകുംകുസ് മീ ഏദവൽ നിമ്മാഫ ലിബും ഫുർസത മീ ടീച്ചിംഗ് ഹദ ദെൻ ഏരുഗ മീ ഹമ സറുത് ഫുരി ഹമ ബേകെ ഫുർസത ലിപ്പനി മിതെങ്ങരി ദെൻ ജോയിൻ ഖുർആനിയ കോവങ്ങ സബബകി മീ പഠിക്കുരി ഹമ കിയവേ ദെൻ ഏരുഗ ഏലവൽ നിമ്മാഫ വര മദു മീ ചാൻസ് മിതി പെണി മീ ടിക്കുരി ഹാമ കിയവ ഹെം വെക ഹിതെങ്ങരി മീ ടിക്കുരി നിമ്മാഫേ വസീഫയക ദാന ഹെം വെ ദിമായ കൊതകി മീ സുനാമി അരാഗെ മീ ദാൻ ജഹുനി മീ ടീച്ചറും മിക്കുള മീ വിദേശ ടീച്ചറും മീ രാജ്യ മീ എഹർ എക്കഡമിക് അഫേഴ്സും ഇരുക്കോ മീ ആദ്യ വളരെ ടീച്ചറും ഹെം വെക മീ എഹർ മീ ഫോൺ വാദി മീ സമയം ഫോൺ വാദി മീ രാജ്യത്തെ കിയവ അതേ ഫോൺ വാദി ഫോൺ വാദി ഇരുക സോ മിതിയേ മീ കൊമണ്ടുവ കൊസ മി ചെഹുണി മീ ഹമ ഫിസിക്സ മിത്സ ഹമ ഹുരിഹാ മാത ഹമ ഫുൾ കൊണ്ടകം മിച്ചോണി ദെൻ ഏരുക എവസ്ക എക്സ്പീരിയൻസസ് നെ ഫസ്റ്റ് ഇയർ നിമണിയം ടീച്ചിങ് എവസ്ക മാത്തയാണ് കിയവ അത ദെൻ ടീച്ചിങ് അബ എവസ് മൗൽ മാത്ത ദിഫാനി ഹമക്ക് കോൺടാക്ട് നോളജ് ഒക്കെ ഏരുക ഹുരി ദെൻ ഏരുകൊസ് ഗാഗണക്ക ദെമസ് ദോഹമ കൊമണ്ടുക മടക്കുവൻ കിയവാതെ ഹം ഫുൾ കൊമ ഇവണ ഹുരിയാകടെ ഹമ ഹെന്തോണു വണീശ്വര മീ സ്കൂൾ നിമന്തെ ഹമ ഹുരിയാകടെ നഗാതി തെങ്ങി ദേമസ്തുത്തരേക വരബോട ഹമ സൗകര്യക്കം ഉഫതിച്ച് ഹമ വിദായരാക കൊറിയ ദാണിജ്യ തെ ഹമ ദേവേ മച്ചക്ക ഹെമ എയ്യ അസ്തു സൗകര്യക്കം ഉഫതും കൊതക്കി ഹമ
0: സർ ദേക്കിലവ ഗൊതുക സുകൂല ഹിംഗുമുഗ പ്രിൻസിപ്പലഗ എം മുഹിമ്മു ദൗരക്കി കൊബാത്തോ
1: പ്രിൻസിപ്പലഗ എം മുഹിമ്മു ദൗരക്കി ദാരവറുന്ന റാങ്കോ തൗലീമി ഫോറക്കൊത്തിനു എക്കമുഖാമ മീ ഹുരിഹ ടീച്ചറുണ്ണ സ്റ്റാഫുണ്ണ കോവാഗെ മസേക കുളും തങ്ങളു തൗലീമി ഫോറക്കൊത്തിനു എമ്മെ മുഹിം കമേക്കൊത്തുക ഹമ ദേക്കിനി മിഹാറു സമ
0: സ്കൂളുകെ മൊട്ടോയ്ക്ക് എക്സലൻസ് ഇൻ എഡ്യൂക്കേഷൻ ഫോർ ബ്രൈറ്റർ ഫ്യൂച്ചർ മാനയ്ക്ക് ബാജവരി കുരിമഗെ ബീന കുരവേണി അരുദന തൗലീം എം ദരിവരുംഗ ഫെംവർ മതി കുറുമശാ സുക്കൂൾഗ മോട്ടോ ഹാസിൽ കുറുമസ് എം എ ബൊടു ഇസ്കമെ ദെവണി കൊങ്കമ കത്തോ
1: സ്കൂളുക മോട്ടോ ഹാസിൽ മട്ടക്കാമ കുറാക്കമക്കി എം ഹുരിയാറുമക്കും ദരിവറും തറബിയത്ത് കുറുമം പാറയളും ഏകെ എക്കമക്കി എയ് ഹമ റംഗളും ടീച്ചറും ഹോതും ദമ്മീക വേണുവേ എബ ഹമ രാഷ്ട്രുക റംഗളും ടീച്ചറും മീ സ്കൂളിൽ കിയവേ ഹം വറപ്പെട്ട് വേണുവേ നമുക്ക് മീ വാവത്തേക്ക് മിഹാറും മിതിബി ഗായകണ്ടക്ക വിദേശി ടീച്ചറുന്ന മീ ദിവ്യ ടീച്ചറുന്ന ഹമഹമ മീ ഫോട്ടോ ഹാസ്യ കുറ വേണുവേ റാങ്കൾ ടീച്ചേഴ്സ് ഹമ മിഹാറു സുര അവളുമേ ഹമ മീ സ വേണുവേ ഹമ തിക്കുതി ഹമ ബൊടോക്കെ ഹമ ടീച്ചറുണ്ട വാ തെൻ ഫോട്ടോ ഹാസ്യ കുറമ കുറെ അണക്കമക്കി ഏക്ക ഇത്തൊരു ഹറക്കായത്ത ഹമ വറപ്പോട ഇത്തൊരു കുറം ചേത്തി കുതിന്ന ജേ എവ മീ ഹുണറു വരപ്പോട ലിബാതെ ഈ മീകെ എക്കമക്കി ഹുണറു ലിബാത്ത മീ സ്വാമി കുറ എക്കമക്കി മീ കൊമ്മ വീക്ക് കൊമ്മ ഹഫ്തായിക്ക് റാസ്വേദ ഹിംഗങ് എബ കുലബ് ആക്ടിവിറ്റി ഹമ ഒരിയാ കുതിങ് വേറെ വഞ്ച കുലബ് ആക്ടിവിറ്റി ഏകം ഹഫാത് ഹുണറു ദസ്കൊത്തെ എബ ഹിംഗങ് എബ ഹെമ തിക്കുതിങ് മീ മുസ്തഖ്ബൽ ബാജുവേർ കുറുമ ടക ഹമ എക്ക ഹമക്ക മീ ഇൻഫോർമേഷൻ ഉണ്ട് എവ ദിവേ എവ സ്കൃതക്കാഴ്ചി സ്കൃതക്കാഴ്ചി ഹീകെ എവ മീ വലങ് എവ തിക്കുതിന്നക്കി ഹമ സ്കൂൾ നിമ്മാഫ ദയറ തിക്കുതിന്ന കൊമ്പെ കുറിയ ബാജ്യവർ കുറിന്തക്കായ വരപ്പോട എവ മസക്ക് കുറവേ എബ മീ ഹിയോ മീ മേസ ജഹൻജുണ സമ എക്ക മീ കൊളുകൾ മീ സമ ഹിങ്കിന്ത മീ വടാമ ബേ ബയ മീങ്കോസ് മസ്ബാണ ഷാ മീങ്കോ സമ മീ വരബാവരക്കന്തത കുറി കുറിയനി കീർത്തി അതോത്തി കുതിന ഹമ ഹാസക്കുങ്ങമ മീ മികാല സ്കിൽത്ത ഡെവലപ്പ് കുറേമ തിക്കുതിന്നക്കി സ്കൂൾ നിമേയറ മീ മൊട്ടോക ബുണാകൊത്ത ഹമ മീ ഹുരിഹാ തോതിമ ലിപ്തീകെ തിക്കുതിങ്ക മുസ്തഖ്ബൽ ഹം പിന കുറാൻ ബിര വാണ ബേക്ക വാണക്കം സമ വരപ്പെടും വിധ കുറ
0: ದರಿವರುನ್ನ ಮುದರ್ರಿಸುಂ ಅದಿ ಬೆಲೆನ್ವೆರಿಂಗ ದೆಮೆದುಗ ಒಣ್ಣ ಗುಳುಂ ವರುಗದ ಕುರುಮ ಸುಕೂಲುಂ ಕುರಮುಂದ ಮಸಕ್ಕತಕಿ ಕೊಬಾತೋ
1: ಬೆಲೆನ್ವೆರಿನ್ನ ದರಿವರುನ್ನ ದೆಂ ಮೋಜಫುನ್ನ ಕಿ ಗುಳುಮದ ಕುರುಮಟಕ ಎಬ ಬ್ಯಾವರ್ತುವಸ್ತ ಎಬ ಫಹ ಕುರಂ ಎಬ ಮೀ ವರ ಫಹಂ ವೆಸ್ಸಮ ಫಹ ಕುರಿ ಮೀ ಬೆಲೆನ್ವೆರಿಂಗ ದುವ ಸಬ ವರ ಬ್ಯಾವರ್ ಬೆಲೆನ್ವೆರಿನ್ನ ಸ್ಟಾಫುನ್ನ ಎಕುವೆಗಿಂ ವರ ಮಜಾ ಮಾಹೋದೆ ದೆಂ ಏಗಿ ಇತುರುಂ ವರ ಬ್ಯಾರ್ ಪ್ರೋಗ್ರಾಮ್ ತ ಹಿಂಗಂ ಹಾಸಕೋ ಹೇಳುನ್ ತಿರುಕಂ ಕುರುಂಗ ಪ್ರೋಗ್ರಾಮ್ ತ ಮೀ ಹಮ ಇಬೆ ಹೊರಿಹ ಫುರ್ಸತೆ ಗ್ಯಾಗಡಕ ಬೇನು ಕುರೆವೆ ಬ ತ ಮೀ ಬೆಂಗರಿನ್ನ ಮೋಜಫುನ್ನ ಹುರಿಹ ಎಮ್ಮೆ ಬ್ಯಾರ್ ವೇಗ ಹಿಂಗೆ ಹಮ ಹುರಿಹ ಪ್ರೋಗ್ರಾಮ್ ಮೀ ಹಿಂಗ ಎ ಪ್ರೋಗ್ರಾಮ್ ಕೆ ದೆಂಗೋತಿ ಪಿ ಟಿ ಎ ಪಿ ಟಿ ಎ ಬೆದುವೆರುಕೊಂ ಎಬ ವರ ಬ್ಯಾರ್ ಕತ್ತ ತ ಹಿಂಗ ಮಸೆ ಕುರೆವೆ ಬ ಮೇ ಫಹಂ ಮಿ ಬೇವಿ ಮಿ ಮಸಕ್ಕ ದೋಸ್ ಮಸಕ್ಕ ದೋಹಗಸ ವರ ಬ್ಯಾವರ್ ಬೆನೆವೆರಿ ಸ್ಟಾಫ್ ನಾಕಿ ವರ ಬ್ಯಾರ ಮಸಕತೆ ಕುರಿ ಗೆಂದಿ ಹೆಮ ಮಿ ಹುರಿ ಹೆಮ್ಮೆ ಎಟ್ ಟೀಮ್ ಕೊತು ಗ ಮಸೆ ಕುರ ಗಮ ಕುರವೆ ಬ್ಯಾವರ್ ಕಂತ ದೆನ್ ಅಮ ಮಿ ಮಿ ಹಫ್ತ ತರೆಗ ಮಿ ಫಹ ಕುರಿ ಟೀಚರ್ ಗ ದೋಸ್ ದೆನ್ ಹಮ ಬೆನೆವೆರಿ ಫರಾತು ವರ ಪೊಡು ತರಹಿ ಬೆಲಿಬು ಅವರ್ ಮೆ ಮಿ ಹಾತನ ಎಮ್ಮೆ ಕುಲಗತಕ ಫಹ ಕುರಿ ಮಿ ಟೀಚರ್ ದೋ ವಾಣ ಮಿ ಟೀಚರ್ ಗ ದೋಸ್ ಅಮ ಬೆನೆವೆರಿ ಹೆಂದುನ ಹೆಂದುನ ಹಮ ಮಿ ಟೀಚರ್ ನ ವೆಲ್ಕಮ್ ಕಿಯಾ ಅಂಗೋಸ್ ಎರೆ ಗ್ಯಾಗಡಕ ಎಗಾರ ಜಹನ್ ದೆಂ ಅಮ ಫುಲ್ಕೊಂ ವರ ಬ್ಯಾವರ್ ಎಕ್ಟಿಟ್ ತಗ ಬ್ಯಾರೆ ಕುರಿ ಅಮ ವರ ರಂಗಳು ಗುಳುಮೆ ಎಬೆ ಬೆನೆವೆರಿ ನಾ
0: ದೆನ್ ಸ್ಕೂಲ್ ಕ ಮುಸ್ತಕ್ಬಲ ಮೆದು ಸರ್ ಕುರವ ಎಮ್ಮೆ ಬೊಡು ಉಮ್ಮೀದಕಿ ಕೊಬಾತೋ
1: ಸವರಗೆನ ಮಿವಾ ದೇಕಿಚ್ಚೆ ಕಣ್ಣಕಿ ಕಿ ಮುಣಾಸ್ ಪತೋಗಾಮ ಬೇಣು ವಣಿ ಮಿ ಸ್ಕೂಲ್ಗ ಮಿರಶುಗೆ ತಾರಿ ಆಸ್ ಹಿದುಮೆ ಕೂಡ ನಮ್ಮ ಸಾಲಕ ತಿಕುದಿಂಗ್ ಬೊಡುವೆಗೆ ಟೀಚರ್ ಉಣ್ಣವೆಗೆ ಆಸ ತಿಕುದಿಂಗೆ ದಾರಿಯನ್ ತಿಕುದಿಂಗೆ ಕೊಕ್ಕೊ ಮೆಂಡವೆಸ್ ಕೇವಾದನ್ ತಿಕುದಿನ್ನ ತಿಬೇನೆ ತಿಕುದಿಂಗ್ ಬೇಣು ವಣಿ ಮಿರಶುಗೆ ಮೀಹು ಮಿರಡು ಸ್ಕೂಲ್ ಹಿದುಮೆ ಏ ವರ ಬಡು ಉಮ್ಮೀದ್ ತೋಯ ಉಮ್ಮೀದ್ ಕುರಣಿ ಮಿ ಸ್ಕೂಲ್ ಮಿಹಾರವರೆ ವರ ಬಡ ಕುರಿ ಜೆಹೇನೆ ಸಬಕಿ ಮೀ ಎರಶುಗೆ ಬಯ ಕುರ ಒಮ್ಮಿದ ನುಕುರ ನಮ್ಮ ಬೇರು ಗಂಡ ಬಯ ಎರಶುಗೆ ಬಯ ಹೊರಬಡ ಒಮ್ಮಿದ ಕುರ ಎರ ಕುರಿಯಾಗೆ ಅಂತ ಹೇಮ ಮಿರಶುಗೆ ಮೀಹು ಮೀ ಸೆಕೆಂಡ್ರಿಗ ಹಾಂ ಮುಳಿಂ ವೆಸ್ ದಿವ್ಯ ಇಸ್ಲಾಮ್ ನೋಡಿ ಹೆಮ್ಮೆ ಕಿಯವಾದಿ ಮೀ ವಿದೇಶಿ ಟೀಚರ್ಸ್ ಹೇಮ ಏತಿ ರಿಪ್ಲೇಸ್ ಬಟ್ ತಿಕುದಿನ ಮಿ ಹಾರತಿ ತಿಕುದಿಂಗ್ ಅಣ್ಣಾರೆ ಏತಿ ರಿಪ್ಲೇಸ್ ಕುಫ ತಿಕುದಿಂಗ್ ಮಗ ಮಹಾವಾಲು ಹಾಗೆ ಮಿ ಸ್ಕೂಲ್ ಕುರಿಯದ್ದ ಏ ಹೊರಬ್ಬಡ ಒಮ್ಮಿದಂಗೆ ಹಮ್ ಮಿ ಕುರಿಯ ಕುದಿನ ಸೊ ಹಮ್ಮ ಬಡದ ಬೆಣ ತಿಕುದಿಂಗ್ ಅಣ್ಣಾರೆ ಸೋ ವೆಸ್ ಮಿ ಐ ಹಮ ಹಮ ಸೊ ಗಾಯಕಡಕ ದಿಹ ಅಹರ್ ಮಾಲೆ ಗೌಡಿಂಗ್ ಹಮ ಮೀ ಸೆಕೆಂಡ್ರಿ ಡಿಗ್ರಿ ಮಿ ಹಿಂಗೋ ಸಮ ಹುರಿಹ ಕಮೆಗ ದಿಹ ಅಹರ್ ಉಳುಣ ಸಮ ಸೋಗೆ ಹಿಂಗೋತಿ ರಶುಗೆ ಹೇಮ ಸೊ ಹಮ ಹಿಂಗ್ ಇತ್ತನೆ ಆಸೆಗೆ ಹಮ ತಿಕುದಿನ್ನ ನವಾರ ಅಹರ್ ಮಿ ಹಿಂದೆ ಕೊತ್ತೀನಿ ಹೇಮ ಏಕೋತ ತಿಕುದಿಂಗ್ ಅಣ್ಣಾಸೆ ಆಸಮ ರಶ ಹಿದ್ಬೇಕು ಕೊತ್ತೇಶ್
0: ತೌಲಿಮಿ ದಾಯರಾಗ ಸರ್ ನವಾರ ಅಹರ್ ಹೇದ ಕುರವೀರು ಕಾಫತೋ ತೌಲಿಮಿ ಮರ್ಕಸ್ ಸರ್ ಕಿಹ ಹಾಸತೋ
1: ವರ ಹಾಸವಾಣ ಮೀ ಗುರೇಡ್ ಏಕ ಕೊಂಫರಿಗೆ ಗುರೇಡ್ ಹತಕ ಕಿಯವಿ ಮಿ ಮರಕಸುಗ ಮೀ ತ ಮೀ ಮಿಹಾತನ ಮೀ ವಜೀಫಾದಾ ಕುರಿ ಮಿ ಮರಕಸುಗ ಅಹಂ ವೆಜ್ಜಾಮು ಅಮ ದೇವಣ ಗೇ ಮಿಹಾರ ದೆನ್ ಹಾಲ್ತು ನಿಯಾ ಕುರ ಆಗೋತು ದಾನ್ ಜೆಹೇನೆ ಕೊಮ್ಮ ಸೆತ್ತು ವಾಕು ಸ್ಕೂಲ್ ದೂಕುಫ್ ಏಕ ಮುಖ ಸ್ಕೂಲ್ ದೂಕುಫ್ ದಾ ಇರವೆಸ್ ಅಮ ಹಿಂಗುಣ್ಣಾಣಿ ಸ್ಕೂಲ್ಗೆ ಅಸ್ವಾರ ಲೋಬ ಸ್ಕೂಲ್ ಹಿಂಗೆ ಸವಾರ ಲೋಬ ಸ್ಕೂಲ್ಕ್ಕೆ ದೆಂಗ್ ಬೇಣುವಣಿ ಹಮ್ಮ ಸ್ಕೂಲ್ ಅದವರೆ ಪೈ ಮಾತಮೆ ಅವತ್ ಸಮ ಮಿಂವರ್ ಕೊರೆವ ದೆಂಗ್ ಮೀಗ ತಿಕುದಿನ್ ಅನೆಕ್ಕಸ್ ತಿಬಿ ಹೀಗೆ
0: ಉಮ್ಮೀದ್ ಕುರನ್ ಸರ್ಗೆ ಉಮ್ಮೀದ್ ತವಸ್ ಕೊಮ್ಮಸ್ತಕು ಫುರಿ ಹಮ್ಮ ವಾಣ ಕಮ ಸರ್ ಮಿಗೋತ ಬದ್ದಲ್ ಕೊ ವಾಹಕ ದಕ್ಕಲೆ ಉನಿಮ ವರ ಉಫಾ ವೆಜ್ಜೆ
1: ಸರ್ ಸ್ವರ ಉಫಾ ವೆಜ್ಜೆ ತಿಕುದಿನ್ ಬದ್ದಲ್ ವೇದಿ ಮಾಮ ದೆಂಗ್ ಸರ್ ಉಮ್ಮೀದ್ ಕುರನ್ ಹಮ್ಮ ತಿಕುದಿನ್ ಮುಸ್ತಕ್ಬಲ್ ಉಜಾಲಾ ವಾಣ ಕಮ
0: ಶುಕ್ರಿಯಾ ಸರ್.